രാസി രചനാ ജിന്നരചായി രംഗി രംഗി പന്തി കർക്കർ ജിൻസി മായാ ജിൻ ഉപായി കർക്കർ ദേഖേ കീത ആപണ ജ്യോ തിസ ദി വഡിയായി ജ്യോതിസ് ഭാവ സോയി കർസി

നമോ സർവാനേ സമസ്തിനിധാനേ നമോ ദേവദേവേ അപേക്ഷയ ഭേവേ നമോ കാലകാലേ നമോ സർവാലേ നമോ സർവഗൗണേ നമോ സർവഭവണേ അലങ്കീയനാഥേന്ദ്രസംഗീപ്രഭാതേ നമോ ഭാനുഭാനെ നമോ മാനഭാനെ നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാനുഭാനെ നമോ നമോ ഗീതഗീതേ നമോ താന്താനെ നമോ നേർത്തനിർത്തേ നമോ നാഥനാഥേ നമോ ഭാനുഭാനെ നമോ ബാധബാധേ അലങ്കീയനാമേ സമസ്തി സ്വരൂപേ പ്രഭംഗീ പ്രമാതേ സമസ്തി വിഭൂതേ കലങ്കം ബിനാലേ കലങ്കി സ്വരൂപേ നമോ രാജരാജേ സ്വരം പരം രൂപേ നമോ ജോഗ ജോഗേ സ്വരം പരം സദ്ദേ നമോ രാജരാജേ സ്വരം പരം ഭൃദേ നമോ ശാസ്ത്രഭാനേ നമോ അശ്വരഭാനേ നമോ പരമഖ്യാത നമോ ലോകമാത അപേക്ഷീയ പരമീയ ഭോഗീ ഭുഗതേ നമോ ജോഗ ജോഗേ സ്വരം പരം ജുഗുതേ നമോ നിത്യനാരായണേ ക്രൂരകർമ്മേ നമോ പ്രേത പ്രിയ ദേവസ്വധർമ്മേ നമോ രോഗഹർത്ത നമോ രാഗരൂപേ നമോ ശാശാഹം നമോ ഭൂപുപ്പേ നമോ ദാന്ധാനെ നമോ മാനമാനെ നമോ രോഗരോഗേ നമോ സംസനാനേ നമോ മന്ത്രമന്ത്രം നമോ ജന്തർജന്തരം നമോ ഇഷ്ടേ നമോ തന്ത്രതന്ത്രം സദാ സച്ചിദാനന്ദ സർവം പ്രണാസി അനുപേ രൂപേ സ്മസ്വനിവാസി സദാ സിദ്ധതാപൃതാപൃതകർത്ത അതുർദ്ധം അഗം ഊകർത്ത പരം പരം പരമേശ്വരം പ്രവശപാലം സദാ സർവദാ സിദ്ധാതാ ദയാലം അശീതീയ ഭേദീയനാമംഗ കാമം സമസ്തോ പരാജീ സമസ്തസ്താമം തേരാജോർ ചാചരി ഷന്ത് ജലേ ഹ ഥലേ ഹ പീത പേ ഹ പ്രഭു ഹ ജൂ ഹ ദേശ പേശ ഭുജംഗ പ്രയാദ ഷന്ത് അഗദ്യ ബദേ നന്ദി സ്വരൂപേ നമോ സർമാനേ സമസ്തി നിധാനേ നമസ്തവം നൃണാഥേ നമസ്തവം പ്രമാഥേ നമസ്തവം ഗംജേ നമസ്തവം പഞ്ജേ നമസ്തവം കാലേ നമസ്തവം പാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാസാജേ നമോ ശാശാഹേ നമോ മാമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഗ രോഗേ നമോ ശോക ശോകേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവഹിതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവഗൃശ്യം നമോ സർവരംഗേതര ഭംഗീയരംഗേ നമോ ജീവ ജീവൻ നമോ ബീജ ബിജയ ഖിജയ ബിജയ സമസ്തം പ്രസജയ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാരിദ്ര സിദ്ധം നിവാസി ചർപട ശാന്ത ത്വ പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗയ ചാല ഭോഗയ ചാല രാജയ അടൽ സാജയ അഖൽ ധർമ്മ കർമ്മം സർവം ദാത സർവം ഗ്യാത സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം തരാണം സർവ ഭുക്ത സർവം ജുക്ത

ഖണ്ഡാലസ കർമാദർശ പർമ സർവാപർണ അഡ് ആന ഡണ്ഡ ബാഡ്യ ചാചുരി ശാന്ത പ്രസാദ് ഗോവിന്ദേ മുകന്ദേ ഉദാരേ അപാരേ ഹരിയങ്കരീന്ദ്രനാമേ അകാമേ ഭുജംഗ പ്രിയാദ ശാന്ത് ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ദാന്നേ ചതുർചക്ര ജാന്നേ ചതുർചക്രവർത്തി ചതുർചക്രപർത്തി ചതുർചക്രപാലേ ചതുർചക്രകാലേ ചതുർചക്രപാസേ ചതുർചക്രവാസേ ചതുർചക്രമാനേ ചതുർചക്രദാനേ ചാചരി ശാന്ത് ന സത്രേണ പരമംഗ് ന പിത്രേണ കർമ്മംഗ് ന കായേ അജന്മം അജായേ ന ചിത്രേണ മിത്രേ പരേഹ പവിത്രേ പ്രഥിസ അദൃശ്യ പതി പ്രഥിസ അദിശ അദൃശ്യ അകൃശ്യ ഭഗവതി ശാന്ത ത്വ പ്രസാദ കഥതേ കെ ആ ആശിജ് ദേശ കെ ആ പിജ് ബേശ കെ ആ ഗഞ്ച് കർമ്മ കെ ആ പഞ്ച് ബ്രഹ്മ കെ ആ പിജ് ലോകെ കെ ആ ദിത് സോകെ കെ ഭൂത് ഭർണേ കെ ഭൂത് കർണേ കെ രാജ പ്രഭാ ഹെ ധർമ്മം തുജാ ഹെ കെ ആശോക് ഭർണേ കെ സർവാഭരണേ കെ ജഗത കൃതി ഹെ കെ ശത്രു ക്ഷത്രി ഹെ കെ ബ്രഹ്മം സ്വരൂപേ കെ അനുഭ അനുപ കെ ആദ് അദേമ കെ ആഭേമ കെ ചിത്രംഗ ഭിന്ന കെ ഏക അധിന കെ റോസി രജാകെ റഹിമേ രഹാകെ കെ പാക ബ്യാബ കെ ഗൈബല ഗൈബ ഹെ കെ അഫുൽ ഗുനാഹ കെ ഷാഹന ഷാഹ കെ കാരണ ഗുരന്ദ കെ റോജി ദഹദ കെ രാജക രഹിമ കെ കർമ്മം കരീമ കെ സർവം കലിഹ കെ സർവം ദലിഹ കെ സർവത്ര ബാന കെ സർവത്ര ദാന കെ സർവത്ര ഗൗണ കെ സർവത്ര പൗണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര രാജ കെ സർവത്ര സാജ കെ സർവത്ര ദീനായ കെ സർവത്ര ലീനായ കെ സർവത്ര ജാഹോ കെ സർവത്ര പാഹു കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര കാലായ കെ സർവത്ര പാല കെ സർവത്ര ഹന്ത കെ സർവത്ര ഗന്ത കെ സർവത്ര പേഖി കെ സർവത്ര പേഖി കെ സർവത്ര കാജയ കെ സർവത്ര രാജയ കെ സർവത്ര സുഖ കെ സർവത്ര ഭുഖ കെ സർവത്ര ത്രാന കെ സർവത്ര പ്രാണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവാൻ കെ സർവത്ര മാന സദായ പ്രധാന കെ സർവത്ര ജാപ്യ കെ സർവത്ര സ്ഥാപ്യ കെ സർവത്ര പാന കെ സർവത്ര മാന കെ സർവത്ര ഇന്ദ്ര കെ സർവത്ര ചന്ദ്ര കെ സർവം കലിമ കെ പരമംഗ് ഫഹിമ കെ ആക്കൽ അലാമ കെ സാഹിബ കലാമ കെ സുനൽ വജൂഹ തമാമർ മേ സുൽ സലാമ സലീഖുദ് മദാമ ഗരീബൽ ശിഖസ്ത ഗരീബൽ പ്രാസ്ത ബുലന്ദർ മകാന സമീൻ ഉൽ സമാന തമീജൽ തുമാമ രജുൽ നിദാന ഹരീഫ് ഉൽ ശിഖാന രാസൽ ഫിഖാന കലങ്കങ് പ്രണാസ തമീജൽ തുമാമ രജുൽ നിദാന ഹരീഫ് ഉൽ ജിമ രജായ ഗിയകീന നേകൾ തരംഗ ഭേദ ഭംഗ ജിസുൽ മാജ ഗരീബൽ ഖരാജ നുരുക് സ്വരൂപ പ്രഭു തിർമുക്ത ബുധ പ്രഭുക്ത പ്രഭാഹ സുയുക്ത സുധാ ഹ സദൈവ സ്വരൂപ ഭേദീയ രൂപ സമസ്തോ പരാജ സദാ സർവ സാജ സമസ്തുൽ സലാമ സദൈവ അകാമ ദർഭാ സ്വരൂപ അഗാധ ഹ അനൂപ ഹ ഉമംഗാദ്രുപേണ സ്വരുപേനീനാമേത്രഭംഗിത്രകാമേത്രഭൃഗം തൃഭാതേ ഗഞ്ജേ അഗാതെ സുഭംഗ് സർഭാഗ്യ സുസർഭ അനുരാഗേ തൃഭുഗ് സ്വരുപ അശുജ ഹ അശൂത ഹ കെ നർക്കം പ്രണാസ പ്രതുൽ പ്രവാസ നൃക്ത പ്രവാഹ സദാ സദാ ഭുഗ് സ്വരുപ പ്രജുക്ത അനൂപ നൃക് സദാ

സർവം കർമ്മം സർവം ധർമ്മം സർവം ജുഗുത സർവം ഭൂതാർ സാവലി ശാന്ത പ്രസാദ് നമോ നർകനാശേ സദാമം പ്രകാശയ അംഗം സ്വരൂപേ അംഗം വിഭൂതേ പരമാതം പരമാതേ സദാ സർവസാധേ അഗാ സ്വരൂപേന്ദ്രപാദ വിഭൂതേ അനംഗി അനാമേ ദൃഭംഗി ദൃഘാമേ ദൃഭംഗി സ്വരൂപേ സർവംഗി അനുപേന പൗത്തരേന പുത്തരേന സത്തരേന മിത്തരേന താത്തേന മാതേന ജാതേന പാത നരസാഗം സരീഗ മിത്തോമീക സദാമം പ്രവാഹ അജാഹ അജാഹ ഭഗവതി ശാന്തദ പ്രസാദ് കെ സാഹര ജഹൂരേ കെ ഹാജർ ഹജൂരേ മെസുൽ സലാമേ സമസ്തുൽ കലാമേ കെ സാഹിബ് ദമാഗ കുശൽ ചരാഗ കാമൽ കരീമ കെ രാജ കരഹിമ കെ രോജി ദഹന്ദ കെ രാജ കരഹിന്ദ കരീമുൽ കമാല കുശൽ ജമാല കരീമുൽ ഖിരാജ ഗരീബുൽ നിവാജ ഹരീബുൽ ഷിഖന ഹരാസുൽ ഫിഖന കലങ്കം പ്രണാസ സമസ്തുൽ നിവാസ ഗഞ്ജുൽ കരീമ രജായ കരഹിമ സമസ്തുൽ സുബാഹ കെ സാഹിബ് കരാഹ കെ നർക്കം പ്രണാസ കെ നർക്കം പ്രണാസ വഹസുൽ നിവാസ കെ സർബുൽ ഗമന വഹസുൽ റുമന തമാമുൽ തമീജ സമസ്തുൽ അജീജ പരം പരമീസ സമസ്തുൽ അദീസ ദേശുല ലേഖ മേസുല പേഖ ജമീനുൽ ജമാഹ അമീകുൽ അമാഹ കരീമുൽ കമാല കെ ജുറത് ജമാൽ ഹെ കെ അചലങ് പ്രകാസ കെ മിത്തോ സുബാസ കെ ആജ സുർബ കെ മിത്തോ ബിഭൂത കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാഹ കെ അചലങ് അഗ അനംഗ കെ മിത്തോ അപംഗ മദ്ഭാര ശന്ത പ്രസാദ് മുൻമൻ പ്രണാമ ഗുൻഗൻ മുദാമർബര അഗഞ്ജ ഹർണർ അപ്രപഞ്ച് അനുഗൻ പ്രണാമ മുൻമൻ സലാമ ഹർണര ഖണ്ഡ ഭർണ രമണ്ഡ അനുപവനാസ് മുൻമൻ പ്രകാശ് ഗുൻഗൻ പ്രണാമ ജൽഥൽ മുദാമ അൻഷജ അംഗ് ആസന അഭംഗ ഉപ്മ അപാര ഗത്മിതുദാർ ജൽഥൽ മണ്ഡ ദിസ്വസ പണ് ജൽഥൽ മഹന് ദിസ്വസ ഭയന്ത അനുപവനാസ് ആജാൻ ബാഹു ഏകാസ്വദാഹു ഓംകാരയാദ് ഗഥനീയനാദ് കാലഖണ്ഡ ഗ്യാൽ ഗുർബര കാല ഘർ ഘർ പ്രണാമ ചിത്ചരണാം അഞ്ചുജുഗാദ അജുജനാബാദൻ ചഞ്ചുഗാദ അനുരാജ്ബാദൻ ടുട്ടുമണ്ട ആരൻ ഠട്ടബാർ ആടീഠ് സർമത് ടീഠ് കർമ്മൻ അനന്ദാതാമഹൻ ധർബോൽമനാ ശാന്തത്വ പ്രസാദ്

സംസാദ്രൂപേ നമോ പരം തത്തങ് അതത്തങ് സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാന ജ്ഞാനേന മന്ത്രമന്ത്രേന നമോ ധ്യാനേ നമോ ജ്യുതിജ്യുതേ നമോ ജ്ഞാന ജ്ഞാനേന ഭോജ ഭോജേ നമോ പാനപാനേ നമോ കലഹകർത്താ നമോ സാദ്രൂപേ നമോ ഇന്ദ്ര ഇന്ദ്രയാനാദം വിഭുതേ കലങ്കാരൂപേ അലങ്കാരലങ്കേ നമോ ആസ് ആസേ നമോ ബാങ്ക ബങ്കേ അപങ്കി സ്വരൂപേ അനങ്കീ നാമേത്ര ഭംഗി ത്രികാലേ അനങ്കീയ കാമേ ഏക ശരീശാന്ത അജായ അലായ അപയ അഭയ അപു അജു അനാസ് അകാശ അഗഞ്ജ അപഞ്ച അലാഖ അപാഖ അകാൽ ദയാൽ അലേഖ പേഖ അനാമ അകാമ അഗഹട അനാത്തെ പ്രമാത്തെ അജോനി അമോനി നരാഗേ നരംഗ നരുപ്പേ നരേഖ അകർമ്മങ്ക പരമംഗ അഗഞ്ജേ ലേഖേ ഭുജാംഗ പ്രയാദ് ഛന്ദ നമസ്തുൽ പ്രണാമേ സമസ്തുൽ പ്രണാസേ അഗഞ്ജുൽ അനാമേ സമസ്തുൽ നിവാസേ നിർകാമംഗ വിഭൂത്തെ സമസ്തുൽ സ്വരൂപേ കുകർമ്മംഗ പ്രണാസി സുധർമ്മംഗ വിഭൂത്തെ സദാ സച്ചിദാനന്ദ സതരംഗ പ്രണാസി കരീമൽ കുനിന്ദ സമസ്തുൽ നിവാസി അജായ വിഭൂത്തെ ഗജായ ഗനിമേ ഹരിയം കരിയം കരീമൽ ഹിമേ ചതുർചക്രവർത്തി ചതുർചക്രഭുക്തെ സ്വയം ഭവസുഭം സർവദാ സർവജുക്തെ ദുഃഖാലങ് പ്രണാസി ദയാലങ് സ്വരൂപേ സദാ അംഗ സംഗേ അപംഗം വിഭൂത്തെ ചതുർചക്രവർത്തി ചതുർചക്രഭുക്തേ